0: Extensive discussions on trade and investment cooperation, development cooperation, culture cooperation, cooperation in health, pharmaceutical, traditional medicines, regional developments, and also cooperation under United Nations and other multilateral fora.
1: The death toll from devastating flash floods in Nepal and Tibet has risen to 626 this morning, with over 2,000 people remain missing. Search and rescue operations are underway across the affected districts of the Himalayan nation. Officials said that the police are coordinating with residents and other agencies to locate missing people and assist those stranded by the floods. Rescued people are being taken from high-risk areas to safer locations. The Ministry of External Affairs has said 320 Indian nationals remain uncontactable or are reportedly missing following the flash flood tragedy. Addressing the media in New Delhi yesterday, External Affairs Ministry spokesperson Randhir Jaiswal said around 100 people of Indian origin holding other nationalities also remain uncontactable. Mr. Jaiswal said on the Chinese side, around 400 Indian nationals are safe and in contact with their families. Mr. Jaiswal said that the government has set up a control room in the Ministry of External Affairs, which is working round the clock. The Central Warehousing Corporation, CWC, has successfully dispatched the second Onion Express of the season from Nashik, Maharashtra to Chennai, Tamil Nadu. In a social media post, CWC said the initiative will further strengthen the supply chain and ensure the timely availability of onions across markets. It added that the initiative also reflects CWC's commitment to efficient logistics, seamless movement of essential commodities, and supporting stable prices for consumers. Iranian President Masoud Pezeshkian has said Tehran is open to negotiations with the United States but remains cautious about Washington. He said Iran would honor its commitments if the U.S. also upheld its side of the agreement. In an interview, Pezeshkian said diplomatic efforts could focus on reviving the June peace memorandum of understanding. He noted that Iran had exported nearly 90 million barrels of oil while the agreement was being implemented. Pezeshkian's comments came as Iran continues to grapple with economic pressures at home. Prime Minister Narendra Modi today paid homage to the Indian hockey legend Major Dhyan Chand on the occasion of National Sports Day. In a social media post, Mr. Modi said Major Dhyan Chand's brilliance in Indian hockey continues to inspire generations. Hockey India has announced a cash reward of 50 lakh rupees for the Indian women's hockey team for their historic fifth place finish at the FIH Hockey Women's World Cup 2026 in Belgium and the Netherlands. India defeated world number 5, Germany 3-1 in Amstelveen on Thursday. And that is the end of this news bulletin.
2: നേരം ഇപ്പോൾ 1:10
3: ആകാശവാണി
4: പെരുമൈമികു ഭാരതം കാപ്പോം പെൺകുഴന്തയെ കർപ്പിപ്പോം പെൺകുഴന്തയ്ക്ക് തിട്ടം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഉറൈചിത്രം എഴുതിയവർ ആർ രവിശങ്കർ.
5: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, അതാവത് കാപ്പോം പെൺകുഴന്തയെ കർപ്പിപ്പോം പെൺകുഴന്തയ്ക്ക് എന്ന തിട്ടം ഇന്ത്യ അരസാൽ പെൺകുഴന്തകളിൻ പാതുകാപ്പ് കൽവി വളർച്ചി മറ്റും അവർക്ക് അധികാരമളിത്തലെ മേംപടുത്തുവതാക തുടങ്ങപ്പെട്ട മുഖ്യമായ സമൂഹ വിഴിപ്പുണർവ് തിട്ടമാകും.
6: ഇത്തിട്ടം ജനുവരി 22, 2015 അന്ന് ഹരിയാനാവൻ പാണിപ്പട്ടിൽ തുടങ്ങപ്പെട്ടത് പെൺകുഴന്തകൾക്കെതിരാണ് പാലിന പാകുപാട് മറ്റും കുറയുന്നു വന്ന കുഴന്തകളിൽ പാലിന വിഹിതം പോണ്ട പ്രച്ചനകളെ എതിർകൊള്ളവേ ഇതൻ മുഖ്യ നോക്കമാകും.
5: ഇന്ന തിട്ടത്തെ പറ്റി നാം തെരിഞ്ഞുകൊള്ളും മുൻ മുതലിൽ നാം പെൺകുഴന്തകൾക്കാണ് പാതുകാപ്പ് കൽവി വളർച്ചി മറ്റും അധികാരമളിത്തൽ നമ്മുടെ ദേശത്തിൽ അന്തകാലത്തിൽ എപ്പടി ഇരുന്നത് ഇന്ന കാലത്തിൽ എപ്പടി ഉള്ളത് എന്നത് പറ്റി സറ്റ് തെരിഞ്ഞുകൊള്ളും.
6: പെൺകുഴന്ത എന്നത് ഒരു കുടുംബത്തിൻ ഉറുപ്പിനർ മറ്റുമല്ല ഒരു സമൂഹത്തിന് എതിർകാലത്തെയും ഒരു നാട്ടിൻ വളർച്ചയെയും തീരുമാനിക്കും മുഖ്യമായ ശക്തിയാകും. ഒരു പെൺകുഴന്ത പാതുകാപ്പാകും സ്വതന്ത്രമാകും കൽവിയുടനും തന്നിക്കയുടനും വളരക്കൂടിയ സൂഴൽ ഉരുവാകുമ്പോൾ താൻ ഒരു നാട് ഉണ്മയാണ് മുന്നേറ്റത്തെ അടൈന്നതായി കൂറ മുടിയും.

ഉണ്ട്. ഇന്ത്യയ്ക്കെല്ലാമേ ഭൂമി സമ്മതമുള്ള ആകാശവാണി കോയമ്പത്തൂർ വാനൊലി നിലയം മധ്യ അലൈ 999 കിലോഹേർട്സിൽ ഇന്ത്യ പകൽ നേര ഒലിപരപ്പ് ഇത്തുടൻ നിറവ് പെരുകുന്നത്. മീണ്ടും അടുത്ത ഒലിപരപ്പ് ഇന്ന് മാലി മണി 5:30 തുടങ്ങിയിട കേൾക്കാം. വണക്കം നേർക്കളേ.